0: ഉദയാട്ടായ വിനാടി പഹൽവായി വില മതി കഥാകരമി നിന്നിമ്മി മുക്കപ്പിലി കഥത്തെ സംബന്ധിയും വിശേഷം പാസൽ ദർവൺ അത്ര സീഗ്രീൻ വ്യാപ്തവിന് മേ പുവാക് പെഗഡ് ഭാവിത്തേനിസ പൂർവ്വം മുഖപ്പിലിക്കാത്തത്യാൻ വെടിവീമേ അവതാരണം അക്തി നോക്കിയെന്ന കാരണം സംബന്ധീൻ ജാതിക്ക് പുവത്പത് ഗണനാവകാത് മേ പിലി ബന്ധു അവർണി അക്ഷിതുള്ള വീതിപുണ ജാതിക്ക് പിലിക്കാമർദ്ദന വെടസറാണ് ഈ പ്രജാദാന്ത വിശേഷജ്ഞ വൈദ്യ പ്രസാദ് ജയശേഖര വൈദ്യത്തുമാനും അപ്പി സംബന്ധിക്കരകന്ന് സുദനം മേ മുഹത്തിറണിൽ എത്തുമാ മേ കാരണാവട്ട ഋജുവ് സംബന്ധവും ഉദായ കത്തേല ബാധുന്നു കെനിക് സാ എത്തുമാ കിണ്ടുമ മേ പിലി ബന്ധു നിവർദ്ധി തുറത്തുറക്കപ്പെട്ട ബാഗാനുണ്ട് പോലുവാൻ ഐ വേൺ സുബുദാസനക് വൈദ്യത്തുമനെ അപ്പൊ കമതി എത്രമെന്ന് തന്നെ മുഖാഗ്ദമി മേ ദിവസം സമാജ മാധ്യത്തുള്ള വിശേഷം ജാതിക്ക് തലേ മാധ്യത്തുള്ള മേ പ്രചാരയുടെ ലാക്കുന്ന വെടിപുറ കഥാപാഠ ലാക്കുന്ന പാസൽ ദർവണ് അത്ര മുഖപ്പിലിക്ക പെത്രയാമേ അവധാരണ മക്തി നോക്കിയ കാരണം
1: മുഖപ്പിലിക്ക തത്ത് പ്രധാന ഭാഷയും ബലപ്പാണി മേ അപ്പേരട്ടെ ബഹുലോത്പവത്തിന് ദുംകൊല സഹപ്പുവാകാശ്ട നിഷ്പാദന സംവിധാന വിസിൻ തഹവറുക്കളത്തിനോ ദുംകോലുള്ള പിലിക്കാ ജനപേക്ക് പിലിക്കാവക്കത്തി കിരിമി ഹക്കിയാക്കിയ രാസായനിക ദ്രവ്യ വിഷയത്തീനോക്കില്ല ഏറ്റവും ഗുണദിനിക് ദണ്ഡതിയത്തമായി പൂവക്കോല പിലിക്കാ ജനക ദ്രവ്യ ഹത്തറാക്തീനോക്കില്ല ഇത് മേ ദുംകൊല സഹ പിലിക്കാ പൂവക്കാ ഡങ്കു നിഷ്പാദന ഗുലത്വിത്തെ തടങ്കുയി ഏറ്റവും ഗുലത്വിത്ത അപ്പേ അനാദിമത് കാലിക തീസേ പ്രവത്തേന സമ്പ്രദായ ഏകഹന്ത തമ്മായി അപ്പേരത്തെ പിരിമീൻകെ നൊമ്പർ ഏകേ സ്ഥാനം വെടിയമ്മ ദക്കിന്ന പിരിക്ക മുഖ പിരിക്ക അവിടെ പാട്ട് പത്തല തീയുന്നത് ഏറ്റവും മേത്ത് ദശകേ തുടത്ത് അപ്പേരട്ടേട്ട് ഹന്തുന്നാതീല തീയണോ ദുംകൊല സഹ പൂക്കാശിത നിഷ്പാദന ഈ എക്കേക്ക് നമ്മൾ ഇങ്ങനെ ഈ മിശകന ദ്രവ്യ എഹമേക്കള്ളവരുടെ നമ്മാള ഏകേക്ക് നമ്മൾ ഇങ്ങനെ ഈ മാവക്കിയനോ തൂക്കിയനോ ബാബുക്കിയനോ ഏറ്റവും അളുത്മേതമായി പൂവക്കാശ നിഷ്പാദന പൂവാക് രസകാരക ഡാളവരുടെ പൂവാക് തെക്കത്തേറ്റിയിട്ട് അപ്പേ സമാജമായിട്ട് ഹന്തുന്നതേ തീയണോ പനി പൂവാക്കിയനോ ഏക നമ്മളിൽ തീയണോ മേവ ഇതിൻ അപ്പേ ഈശ്വര കാല കഥാവുനെ പിരിമിങ്കേൻ വെടിഹിട്ടി പിരിമി വയസ്സൊക്കെ പിരിമി അവരുടെ ഹെട്ട ഹെത്തവാത്ര പിരിമി അത്ര തന്നെ വെടിയമ്മ മുഖ പിരിക്കാവതൊക്കെ ഹമ്മേനെ നമുത് മേത്ത കാലേ മേ ഹന്തുന്നാതുന്ന് ദുംകുല സാപ്പുവക്കാശ നിഷ്പാദന അപ്പി ദക്കിനുവ തരുണ പരമ്പരാവാതർ ഇതാമത് പ്രചാലിത വെമിൻ പവതിനവ മുക്കത്ത് ഏ മേ വ്യാപാരം കരുന്ന പുതുജലയാം വിസിൻ ദേശീയം അല്ലകന്ന പുലുവാൻ കണ്ടായ്മ തമ്മി തരുണതമായി പാസല്ലമുൻ ഏ വക കണ്ടായ്മ തമ്മി ദേശീയം അല്ലകന്ന പുലുവാ മുക്കത്ത് ഏകൊള്ളു ഏകൊള്ളട്ട വികുണ്ണല ഇവരുടെ വിശാല ലാഭ ലഭന മേവായി മുക്കത്ത് ഏ അഹില്ലബലില്ലെ മേ മേല തരുണയാണു മേവത പുറത്തു വേണം മേക്കേ പിടിക്ക ജനക ദ്രവ്യ തീയണോ വകേമ അബ്ബഹികാരക തീയണോ മേ അടങ്ങു ദ്രവ്യവരെ ഇത് ഏകഹണ്ട ഏക പാരാദിക്കത്തേ മേക്ക നെവത്ത നെവത്ത നെവത്ത നെവത്ത ഭാവിതാകരന്ന കുറു വേണോ മേ വക കാട്ടിയ ഇതിൻ അപ്പി മേത്തഗതി മേതാവസ്ഥ പവർത്തന മുഖസൗഖ്യ സമീക്ഷണയ പവർത്തന ജാതി കഥാളി മുഴു ലങ്കാപുരാമ ആവർണ്യവിന് പരിധി ഇതിങ് എത്തനിധി അപ്പൊ ദക്കതയാത്തമായി മേ പാസല്ലമുണ്ണത്തർ മേ പൂവാക് പെക്കട്ടേക്ക് ഇതാമത് ലാഭദായി മേ പൂവാക് പെക്കട്ടേക്ക് ലമൈൻ്റെ ദേശീയം കണ്ണ പുലുവം സഹ മേ പാസൽ അവട്ട് മെവനി ജാവാറാം കരു കടവൽ വല മെവനി ദേവൽ വിക്കുണ്ണ തീയണോ ഇത് മേ ലമുൻ മെവനി ദേവൽ ഭാവിതാക്കള സമഹലാട്ട് പന്തി ഏക ഏജന്റ് കെ നിപ്പത്തുള്ള ഇന്നോ പന്തി ഏജന്റ് തമ്മായി മീ പന്തി പുറാമ വിക്കുണാന്നെ ഇതിൻ എഹിമ ഗുണായി പാസ് അപ്പേ ആ ഈശ്വര ദക്കിന്ന ഹംബന സാമാന്യ പിരിക്ക വയസ്സൊക്കെ പിരിമി അത്ര തിബ പിരിക്കാവ് ദന്തം എന്നമേന്ന തരുണ വെമി പവിത്തിനു അപ്പി ദക്കിനോ വിശ്വത്തിഹ അത്ര പുജ്ജടയാങ്കി പൂർവ്വമുക്ക് പിരിക്ക എമ്മെ പൂർവ്വമുക്ക് പിരിക്കാക്കിയാണ് പിരിക്ക നെവേയി നമുത് അറ മങ്കിവ ദൂംകൊല സഹ പിവക്കാശ നിഷ്പാദന ഹന്ത കഥേ യം യം വെനസ്കം വേണോ ഏക സുദുളപ്പയാക്ക് വേണ്ടി പോലും രതുളപ്പയാക്ക് വേണ്ടി പോലും എമ്മിന സുദു സഹ രതുബിഷടപ്പയാക്ക് വേണ്ടി പോലും ഏറ്റവും പൂവക്കാന്റെ വിശേഷ അവസ്ഥ വക്കേന മുഖസ്തേഷണ ഫൈബ്രോസി വക്കേന ഏകനിധി വേണ്ടി അധിക ദവില്ലാക്തിയേനും അപ്പേ പോലസാമ്പോളയാക്കാവാത് മിരിച്ചുട്ടാല അധിക ദവില്ലാക്തിയേനോ ഏവ കേമ പ്രതിക്ഷേപ കാരണമോ മിരിസഹിത ആഹാരം ഏറ്റവും കട അറിയുന്ന പരിവേണം മേക്ക പൂർവ്വമുഖ പിരിക്കാത്ത മേവ പിരിക്കാനോ ഉണത് තමන්ගේ පුරුද්ද දිගටම පැවතීම පැවතුනොත් එහෙම අනාගතයේ පිළිකාවක් බවට පත්වීමේ හැකියාවක් තියෙනකින් මේ පාසල් ළමුන් මේවාට හුරු වෙන තරුණ ළමුන් අවුරුදු 20-30 අතර තරුණයන් මේවට හුරු වීම නිසා මෙන්න මේ පිළිකා ඇතිවීමේ සම්භාවිතාව එන්න අඩු වයසේදී දකින්න හම්බෙනවා අපිට. ඉතින් අනාගතයේ මේක ඉතාමත් භයානක තත්ත්වයක්.
0: ඩොක්ටර්, දැන් අපි දැකපු කාරණේ තමයි වර්තමාන පරම්පරාව පිළිබඳව කතා කරද්දී මේ මාවා තෝල් වෙන්න පුළුවන්, මේ පැණිපුවක් වෙන්න පුළුවන්, මේවා භාවිතයට යම්කිසි නැඹුරු වීමක් තියෙනවා. මේක ගැන ටිකක් අපි කතා බහ කළා පහුගිය දවස් කීපේ. මේ පිළිබඳව තොරතුරු ක්‍රස් කරද්දී තරුණ කණ්ඩායම් වලින් ආව පොඩි චෝදනාවක්, දුම්වැටිවල මිල ටිකක් ඉහළ මට්ටමක තියෙනවා. ඒ නිසා අපිට මේ වෙලාවේ මේ දුම්වැටියක තිබිච්ච නිගොටින් ප්‍රමාණය, එහෙම නැත්නම් දුංගල වලින් ඔහු ලබා ගන්න තෘප්තිය ලබා ගැනීම සඳහා බුලත් විටට මාරු වෙලා තියෙනවා. සමහර වෙලාවට අපි මේ අනිකුත් නිෂ්පාදන වලින් එහාට ගිහලා සාමාන්‍ය බුලත් විටට තරුණ කණ්ඩායම් විශේෂයෙන් හුරු වෙන්න පටන් අරගෙන තියෙනවා. මේ තත්ත්වය ඇති වෙන්න මොකක්ද බලපාන්නේ? කියන්නේ යම් වෙලාවකදී කෙනෙක් කියන්න පුළුවන් මම බුලත් විට අතහරිනවා නම් මට සිගරට් එකක් පාවිච්චි කරන්න සිද්ධ වෙනවා, මට ඒ අවශ්‍යතාවය තියෙනවා, මගේ ශරීරයේක ඉල්ලනවා. ඔන්නෝම කතන්දර ටිකක් නේ මිනිසු කියන්නේ. ඇත්තට මේ ඇබ්බැහියෙන් කෙනෙක්ට මිදෙන්න පුළුවන්කම තියෙනවද? කොහොමද ඔබතුමාට හම්බෙච්ච මොක රෝගී නොවුන් ඒ පිළිබඳව යම් කිසි අවධානමක් මේ අවධානයක් යොමු කරලා තියෙනවද? කොහොමද ඩොක්ටර්?
1: ඇත්තටම ගත්තොත් එහෙම දුම්කොලේ කියන එක මේ ලෝකෙට හඳුන්වා දුන්න දුම්කොලේ මුළු මරණ වලින් ලෝකෙ සිද්ධ වෙන මරණ වලින් 50% අතර වග කියන්නේ. මේක පිළිකා වෙන්න පුළුවන්, එහෙම නැත්නම් හෘද රෝග වෙන්න පුළුවන් නොයෙකුත් ආකාරයෙන්. ඉතින් දුම්කොලේ ඕනම ආකාරයකින් පාවිච්චි කරොත් වැඩද? ඒක සිගරට් එකක් වෙන්න පුළුවන්, බීඩියක් වෙන්න පුළුවන්, එහෙම නැත්නම් හපල කන බුලත් පිටේ අඩංගු දෙයක් වෙන්න පුළුවන්, මාවතෝ තෝලයක් වෙන්න පුළුවන්, එහෙම නැත්නම් දුම් කුඩු. ගොඩක් වෙලාවට දැන් අපි දකිනවා තපුන පරම්පරාව අතර දුම් කුඩු සහ තෝල් කියන එක තොල යට තියාගෙන ඒකේ ආස්වාදයක් ලැබෙන සමහර තරුණ පුද්ගලයෝ. ඉතින් මේ වගේ ස්ථානවලම අපි දැකලා තියෙනවා පිළිකාවක් ඇති වෙන. ඒත් එක්කම අලුතෙන් තියෙන පැවැතෙන මේ වාතාවරණය තමයි මේ අර උරලා ගන්න, ඒ කියන්නේ පස් එක, එහෙම නැත්නම් අපි ගම ඊ සිගරට් එක, එහෙම නැත්නම් සීෂායක, අන්න ඒ වගේ දේවලුත් අපේ සමාජයේ පැවැතෙන. ඉතින් මේමයි මං ඉස්සෙල්ලා කිව්ව වගේ ඇබ්බැහි කාරක තියෙනවා. මේ ඇබ්බැහි කාරක වලට හුරු නැයින් පස්සේ මේ වයින් මිදෙන්න අත්මිදෙන්න ඉතාමත් අමාරුයි. ඉතින් අපි දකින දෙයක් තමයි අපි කොච්චර උපදෙස් දුන්නද මේ පිළිකාව ගැන කතා කරාට, හෘද රෝග ගැන කතා කරාට මේ වයින් අත්මිදෙන්නේ නැහැ. මොකද මේකට ඇබ්බැහි වෙලා ඉන්නේ ජනතාව. ඉතින් ගොඩක් වෙලාට ඔබ සඳහන් කරා වගේ බුලත් පිටට තමයි අපිට ඔක්කොම නීති ගේන්නේ, සිගරට් එකට නීති ගේන්නේ නැහැ කියලා මතයක් තියෙනවා සමාජය. නමුත් ඇත්තටම ගත්තොත් එහෙම සිගරට් එකත් අපි සෞඛ්‍ය අමාත්‍යාංශය හැටියට ජාතික වේදිකා මණ්ඩලයේ වැට සටහන හැටියට සිගරට් එක පාවිච්චි කරන පුද්ගලයා මත තමයි භාවිතය තීරණය. ගොඩක් වෙලාට මේවා සිද්ධ කරන්නේ ව්‍යාපාරිකයන් සහ අර ඉන්ටර්නැෂනල් ජාත්‍යන්තර වශයෙන් පවතින ව්‍යාපාර වශයෙන් මේ පවතින්නේ. ඉතින් බුලත් විට ඇවිල්ලා ලෝකල් මාකට් එකේ තියෙන මේ කියන්නේ ලංකාවේ ඇතුළත නිෂ්පාදනය වෙන දෙයන්නේ. නමුත් සිගරට් එක ගොඩක් වෙලාවට පිටරට සම්බන්ධිකුත් තියෙනවා. ඉතින් ඒවයි මාෆියා එක අපිට හරි අමාරුයි ඒක විරුද්ධ වැඩ කරන්න. නමුත් අපේ රටේ නිෂ්පාදනය වෙන අපිම මරණයට අපි ලක් කර ගන්න මේ බුලත් සිට කියන එකට ඈස්වීම ඉතාමත් වැදගත් වෙනවා. ඉතින් ඒකට නීති දාලා එහෙම අපිට මේ වැඩ කටයුතු කරනට වඩා පුද්ගලයන්ගේ තමන්ගේ සෞඛ්‍ය ගැන හිතලා මේන් ඈත් අත්බිනීම ඉතාමත් වැදගත් වෙනවා. ඉතින් අපි ගොඩක් වෙලාවට පුලිකා මූර මුඛ පිටිකා තත්ත්වය තියෙන රෝගීන්ට උපදෙස් දෙන්නේ මේවෙන් අත්මි දෙන්න, මේවා දිගින් දිගට පවත්වාගෙන යන්න එපා. මෙවැනි ඇබ්බැහි කාරක වලට හුරු වුණ එක්කෙනෙක් තමන්ගිකට තමන්ම පරීක්ෂා කරන්න පුළුවන්. කියන්නේ ස්වයංමුඛ පරීක්ෂාව කියලා අපි කියන මාසෙකට පාරය කට හොඳට හොදලා කණ්ණාඩියක් ඉස්සරහට ගිහිල්ලා තමන්ගේ කට උඩතොල උඩට උස්සලා යටිතොල පහත් කරලා කම්බුල ඇදලා දිව වතුපිට සහ දිය උපතොල මේ ඕනම ස්ථානයක පිටිකාවක් ඇතිවීම හැකියාවක් තියෙනවා. මෙවැනි ස්ථානයක මෙවැනි පරීක්ෂාවක් සිදු කළොත් අපි ගොඩක් වෙලාවට මම ඉස්සලා සඳහන් කරා වෙතේ මේ ඇබ්බැහි කාරක වලට යොමු වුණ පුද්ගලයන්ගේ හම්බෙන්න පුළුවන් සුදු ලපයා, රතු ලපයා, සුදු සහ රතු මිශ්‍ර ලපයා, පැහැ වෙනස්කමක්, මොනහංක මේසා කට අරින්න බැරිකම, මෙන්න මෙවැනි දේවල් හමු වුණත් වහාම දන්තව ළඟම සිටින රජයේ දන්ත වෛද්‍යවරු නොමිලේ සේවාව සැපීම සඳහා සැදී පැහැදී ඉන්නවා. දන්ත වෛද්‍යවරයෙකු වෙත මොකද ලංකාවේ කිලෝමීටර් 5ක් ඇතුළත ගොඩක් වෙලාවට දන්ත ශල්‍යාගාරයක් තියෙන රජයේ දන්ත ශල්‍යාගාරයක්. ඊට අමතරව අපේ වෛද්‍යවරු, ඒ කියන්නේ මේ සාමාන්‍ය

ഗാന ശില്പിനി മലയാളി സനിത സമഗ് ലഖണ്ഡഗി രശ്മി സരസന്നത് ആരാധനയെ പിലിഗന വേദിക്കാവേ യാളി ഒബട ഗായനത് ചമ്പ കൽഹാരി ജയസേക്കർ.